good morning, Subbu. That's an aquiva. അത് അഗോസ്തു മാസ ബിസി ഹയവണിത ബദാത ദിവസ അഭിപടം കാരണം അതാണ് തേകി പിറുണു ഫണ്ണി തിരുണു ആട്ട സുപുറുതു നെത്തെഫെം ദേദുണു മാവത് അത് പാരട്ടിക്കാക്ക് വാഹനാടുയേ വകേമതമായി കട്ടിയട്ടിക്കാക്ക് നിദാസേന്ന് നിവാടു ദിവസ ഹെബൈ സമഹറു അപ്പി വകേമ അതാത് വെടക്കരണമാ വെന്ന പൊലു മുഖോമ ഉണാത് നിവാടു പാടുവേ ഹിട്ടിയാത് വെടക്കരണ ഗമം ഹിട്ടിയാത് ദേദുനുമാവത്തും തമായി കെമതിമ സിന്ധുട്ടിക ദവൽ എക്ക വേണക്കാങ് എക്ക ദിക്കട്ട ഹണ്ണ ചാൻസക ഹമ്പവനുമായി വകയമ തമായി അക്കുറു എക്ക വചന കലപല സത്യ ഗാനെ മുതലിൻ തേകി ദിനാകരണമായ അവസ്ഥാവ ലബാദിന് അക്കുറെൻ അക്കുറ തരംഗ വട്ടയാത് അത് ദിവസേദി ഒയാ വീണു എൻട്രി ആത്മക കരാണ മമ സൂദാനം ഈ ദിവസം വെന കണ്മ മേ സത്യ വെനുവെൻ അപ്പി സൂദാനാം കേരള തിബുണു റുപ്പിയാൽ പന്തഹസേ മുതൽ തേഗ് അതേ ഗുള്ളി കറകന ഹിട്ടിയേ കടവ തീന്താങ് അപ്പിട്ട കഥാ കറുപ്പു അപ്പേ റേണുക എയാകെ അഭിയോഗ്യവനെ വചന പണഹക് തപ്പറത്തിഹക കാലയതു ഹെബൈ ഈ ദിവസേ കഥാ കറുപ്പു കട്ടിക്ക് പ്രതിഫലയ താം അപ്പി ദാന്നി നെതിഹന്ത എഹേമമ ഹിതാകന ഇന്നോ മെന്ന ഈ ദിവസേ കഥാ കറുപ്പു കട്ടിക്ക് പ്രതിഫല ഈ കഥാകര മുള്ളിൻ മപിട മീഗമുയിന്താങ് ചന്ദ്ര ചന്ദ്ര തമായി അഭിയോഗയാക് ദുണ്ണേ ചന്ദ്ര ഹെബൈ ക്യൂവേ വചന 44 ശിരാന്തി ഹൊരണ ഇതാ കഥാകര വചന ഹത്തക്കട്ട സീമ വേണവ ഏ അണുവ താമത് റുപ്പിയൽ പന്തഹസേ മുതൽ തേഗ്ഗേ ഹിമികാറിയ വില ഇന്നേ കടവത്ത ഇതാ അവിടെ കഥാ കറവോ അവേ റേണുക ബലം അത് ദിവസേദി തരംഗ കരണ കട്ടിയ സിക്കുറ അത് ദിവസേ തരംഗ കരണ കട്ടിയ കൊയ് വിധിയട്ട് റേണുക്കാട് അഭിയോഗിയാക്ക് വെയ്ത് കേള ഏകാന്തം ഈ പെത്ര കോൾ കറണ്ട ബിന്ദു അയ്യ കയ്യ കൈ ദൈ പണസ്പഹായി തിസ്തുനായി ഹട്ട തുനട്ട് വാട്സപ്പ് മെസ്സേജസ് ദാണ ബിന്ദു ഐ ഹത്സിയെ കൊലഹായി അണൂപഹായി അണൂപഹായി അണൂപഹട്ട് മേ സത്യ ദവസ് ദക്ക നിവാടുവാക് അത് സഹ ഹിട്ട ദിവസ നിവാടുവാക് ഹമ്പ വേണുവാണ് ഏകത്തേക്ക് സിക്കുറാദരത് പടി നിവാടുവാക് ഗണ തിബണം മറു കേള ഹിത്തെന്ന വാ എമ നിവാടുവാക് ഗണ പൊളുവാൻ ഹൊന്ന് ഹേതുവാൻ മതക്കരാണ് കേള നിത്യ എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജിക്ക് മേവിനോട്ട് പോസ്റ്റ് ഒക്കെ ദാല തീരും ബലമു ക്രിയേറ്റീവും ഉത്തരേ ദിന്നെ കൗത കേള ക്രിയേറ്റീവും ഉത്തരേ വെഡിപ്പുറമ കമന്റ് കരണ കേനാട്ട് മങ്ങത്ത് ചാൻസ് ഒക്കെ ദിനവാ അക്കുറേ അക്കുറ തറങ്ക വട്ടയത്തേക്കയക്ക് തുവേണ്ണ മേവിലാ വിധി മെച്ചക കുത്തിയാണവ കഥാ കരണവതാണ് ക്രിക്കറ്റ് ഗെയിം ശ്രീലങ്ക കണ്ടായം സഹ ഇന്ത്യ കണ്ടായം അത്ര ഡെവിനി ടെസ്റ്റ് തരംഗ ഏ ഹത്തറവിനി ദിനേതമായി അത് മെയ്വനക്കോട്ട് ശ്രീലങ്ക കണ്ടായമേ കടുലു നവയാക്ക് അത് ഉദയ പാന്തരമ ലഹിറുകുമാറകി വികട്ടകകിയ ഏകത്തേക്ക് ലക്കുണു ദസിയ അസു നവയക്കട്ട് കടുലു നവയാക് ദവീഗോസ് അവസാനായി പസിന്ദു സൂര്യ ഭണ്ഡാറ ലക്കുണു അസുവക്കട്ട് ഔട്ടുനായി ഏതുകൊട്ട് അത് സൊണാൾ ദിനൂഷ് തണിയമ മെച്ചക തണിയമ ഗഹകനോ ലക്കുണു എക്കസിയ ദേഖായി ഔട്ട് നെഹതാമ അസിത ഫ്രണാൻഡോ തമായി വിക്കറ്റ് ഗെയിൻ അപ്പൊ ബലമു സൊണാൾഡ് തവൾ അക്കുണു പണാക്കട്ട ഗഹകന്ന പുലുവാങ്ങുന്ന തിൻ പൊട്ട ഗുഡ് ഏമോ തിതല ഹിതഹദാകരണ പുലു ഏ അത്രേ ദമ്മേ വീക്കെൻഡ് തെക്ക് കട്ടിയ ഗുഡദിനെ മേ ദിവസല് വീക്കെൻഡ് കിയാണെ വീക്കെൻഡ് കണേ വീക്കെൻഡ് കീല കീവിന്നെ മേ എവില്ല തീന് പൊടി നിവാടു അഗ്നി മേ നിവാടു അത്തേക്ക് കട്ടിയ ഗുഡദിനെ

സത്യ ബഹുമ കട്ടുകൈ തമൈ മിത്രവരുണി അഭി ദേതുനു മാവത്തെ ദേവനി പേട്ട എന്നക്കോട്ട് ശ്രീലങ്ക കണ്ടായം ആരംഭ കറപ്പു ദേവനി ഇനിമേ പലവെനി കടുള്ള മേവെന്നുകൊട്ട് ദവീഗില്ല സാഹെന്ന വിലാവാക് വേണ ലഹിറ ഉദാര തമൈ പലവെനി വിക്കട്ടക വിധിയർ അത് ദവസേദി ദേവനി ഇനിമേദി ദവിയന്നേ മേവെന്നുകൊട്ട് അപ്പേ പസിന്ദു സൂര്യ ഭണ്ഡാറേ വകേമ തമൈ കമീൽ മിഷാറ് കടുള്ളേ റെന്തി ഇന്നമാ ശ്രീലങ്ക കണ്ടായമേ ദേവനി ഇനിമ ക്രീഡാ കരണകൊട്ട് പസിന്ദു ലക്കുണു 11 കമീൽ മിഷാറ് ലക്കുണു 15 ശ്രീലങ്ക കണ്ടായ്മ ലക്കുണു 29 വിക്കറ്റ് ഏക മെച്ചകേ തത്വ ഹേമ തീയനക്കോട്ട് മേ വിലാവേ നെറ്റ് എഫ് എം ഫേസ്ബുക്ക് ഫാൻ പേജ് ഒക്കെ പേത്തട്ട് എന്ന് ഒയാട്ട് ലൈവ് മാത്തേക്ക് കഥാബഹ കറന്ന ചാൻസ് ഒക്കെ തീന് ഫേസ്ബുക്ക് ലൈവ് ഒക്കെ മമ്പട്ടങ്ങറൻ തീയന്നെ മേ വിനകൊടാ കട്ടിയ എവില്ല കമന്റ് ദാഗന ദാഗന ദാഗന ദാഗന യാണ ഇത് നെഗൊല്ലാങ്ങ അണ്ണി വാറേം മതക്കറ നോണി അപേ ശശിനി കോശിക ഇന്നവാ ഇട്ട് പസ്സേ മൊറട്ടു വേ സുജാനി ഇന്നവാ ജാനു റവീന അനുരാധപുരേ ഇതങ് അപയോ ബലാഗന ഇന്നവാ കമന്റ് ഒക്കെ ദാള തീയനവാ ദിലിനി ഗമകേ ഒയാവ അഹഗന ഒയാവ ബലാഗന ഇന്നവാ കീ അവിടെ കമന്റ് ഒക്കെ ദാള തീയനവാ ഇട്ട് പസ്സേ മകെ കൊണ്ടേ കപ്പുവത് കീലത് കിനിക്ക് അഹല തീയനവാ ദിലിനി ഗമകേ യക്കലമുള്ള ഇന്ന തമൈ അപയോ ബലാഗന ഇന്ന കീല തമൈ അവിടെ കീല തീയന്നെ മങ് ഗുഡക്ക് ആദരേ നെകതു കര ഗന്നാൻ ചാപാ സന്ദമിനി ഇന്നവാ ഇട്ട് പസ്സേ അപേ ലസാ ഇന്നവാ യട്ടിയന്തോട്ട് അനുര ലക്ഷ്മണൻ അയ്യ ഇന്നവാ ഗൊഡ ദിനേക് മേ വിധിയത ഫേസ്ബുക്ക് ലൈവ് ഒക്കെ ബലാഗന ഇന്നവാ ഏ ഗൊഡ ഈട് പസ് മന്ദാലത്തിന് ഫേസ്ബുക്ക് ലൈവ് ഷെയർ കറന്ന് വെഡി വെഡി എന്നൊയാകെ വിസ്തര കമന്റ് കറല ഫേസ്ബുക്ക് ലൈവ് വെക്കെ മകെ അവധാനയെ ദിനാകരണ കേരള മങ്ങയാട് മതക്കറണം ഏ മകെ അവധാനയെ മകെ വിതറാക് നെവേ മുഴു ലോകം അവധാനയ മേധവസ് പോലെ ലങ്കാവ് എത്ര ഹരിലറിയനുവ ഏ അപേ റട്ടെ സിദ്ധവിന് മഹാസാംസ്കൃതിക മംഗല്യക്കെ തമൈ ശ്രീ ദലദ മാളികാവെ പിരഹര മംഗല്യേ തിൻ മേക ഗന മുഴു ലോകയാക്മ കഥാപഹകരണ ഹറിമ വിചിത്രവത് അപേ റട്ടെ ഔറുദു ഗാനക് തിസ്സേ പെവത്വീകന എന പിരഹര ചാരിത്രയാക് ഇതിങ് അത് ദിവസേദി തമൈ ഹത്തറവെണി റന്തോളി പിരഹര വീതി സഞ്ചാരേ കരാന നിയമിത വിലാതിയെന്നെ ഈ വകേമ തമൈ മഹാപിരഹര വീതി സഞ്ചാരേ കരാന നിയമിതവ തീയന ഇതിരിയേതി മേഘത്ത് എക്ക് സഹമേ അവില്ല നിവാടു കാലയത്ത് എക്ക് സാഹന ദിനം മഹാനൂർ നഗരേട്ട് എതി എന്നുവക്കിൽ അപ്പി ദന്നോ പിരഹര ബലന്ന് മുഖത് മേ ഇസ്കോലെ നിവാടു കാലേ പൂഞ്ചി ദുവല പുതാല ഹറിമ

എനിക്ക് ഞാൻ ബഴിയുണാത്ത വയാനഹമ പാരകമകഹാ ഗാന മൽപി പെന്നോനേ പ്രാർത്ഥന ദേവമിനേ വയാനഹമ പാരകമ.

થી વેવ્યા માટે ગયા નથી એને મિચરાય മുസിട്ടനോ തന്നെ നമ്മ താതരേകല ഇസ്രാട താതരേകര എച്ചരായി എമക്കുവേ വലാക്കുലു ആദരവാന്തി എക്സാം മാത്രീന്ദഗേന മന്ദാരം രാത്രിയട വി വിഭാഗി ഹൊന്നിട്ട് ലിഗു അത് ലസന ഗ്യാനല്ലാമയോ ആദരണീയ തരംഗ എയാമട്ട് മകദീ ഹമുന ഇസ്ര വകേമ മകേ മുലു ഹദ്ദവത്തും രാത്വല මට ආදරය දැනෙන්න ගනීවි. අත්තරගමින් ප්‍රියන්තයි එහෙම කියන්නේ. මට ඕනේ වලාකුළු ආදරවන්තගේ මැසේජ් එක එකපාරක් කියවන්න. තිවෙව්‍ය. මං තමුසට කියන්න මෙච්චරයි. මං හැමදාම තමුසට නොදැනෙන්න ආදරය කළා. ඉස්සරහට ආදරය කරා.